0: congratulations nä å ntå magåcinda ngiri mä rongo ethatå na inya nkuigua nkoro yaku nä igä tio wega kinya å rä a kware na bauti waja harä uga inya biacara yawe itakwe itaenderea itanoga sasa yani ndä kwä ra å geria maita ja maingä rk ageretie maita ja tano atä gå sax ita rä jatantatå ngiri thate fo sawa ithaene rä antå mairä 60-60 å kareka ntä kwenda kwana na mbeca iji nä ntå ndeka mä rongo ä rä na må gwanja nyuma ya thasta ithaa rä a kå thereria ndugå rä re thimå yakwa kenda tå karanä ria må rugå nä atä nkathithia kenda ngwatanä ra na ntå bagwa gå cinda thate fo na ngiri ingä ngiri ritia monka ngiri magana thatå gwera kini nkå menya ithaene rä 60 antå bairä ngiri 120 na nä kuigua ntå iba kå cetha maita kathumba no ntå nkwä rä re må tå å rä a å karaga akä geragia no mwanka ka successful thimå nä yao barä te bakainya star 671# bagatara box batara box bagacoka baka confirm na mpesa pin na jaka må rembo kau twa ringä ra å guo å kenete sana auga ke agå geretie the sixth time nä rä o acinda 34,000 na ndä 60 iria aja no mwanka å gerania nacio womba kwä thä ra igwe cieterete one of these fine days å kaigua må ntå acindä te kinya mwarä u gakå thikä rä te aigua nkä mwä ragä rie several times no ntå kwa kå thikä ra netu iri awe ona ngiri 34 acindi narua baingä re kabisa no ntå antå iba kå geria na mwarimå ambä rä re å gacoka na mbeca pea watukå pea å mbere å karä Elias mwendwa må twä ri arabu må rä ni karugi kä thå re 34,000 iwi mbeca na mbeca injega mbeca ciombo gå teithia na bara bagå cinda inkå mbwa device kana ngå kwa device gwä kå rä o rä wacinda mbeca thaici make sure kå thiria something ä rä okeja kå rikana bandae bandae ini ta kå rithia kabiacara ka project gä ntå ta kä u na njå rä a å gacinda ngiri ici 60 nkwä rä gä ra akä rä re na kamurandi ä rä inya ngai kamurandi kagakwa nkwenda kå thiria å njå na å njå mpa mbeca iji nä star 671# å gatara box å gacoka å ga confirm na mpesa ngeria maita ja maingä nontå må tå må me atä geragia ita rä mwe
1: Mwezi huu wa Mei, unlock drama kibao kila siku hapa Star Times. Stories tele, characters huwezi kusahau. Lipia subscription yako leo. Mahaba na romance tele kwenye Come Back to Me. Usaliti mkubwa kwenye Just Revenge pale novela E+. Siri zaidi kwenye The Brave ya ST Swahili. Twist zaidi.